Nothing in life is to be feared. It is only to be understood. Now, this is the time to understand more so that we may fear less. Nobel Samanam Nadia, Adhya Vanidaya, Mary Curie Vakahalanad, Jeevithate Vendadavole Aranya Jeevikatha Purana, Namukuri Bayam Undahanada, Jeevithate Bayakande Avishamilla, Namala Manslakanada, Namalde Jeevitham Ingotanavanada. What is the purpose of our life? In the reason Lana, Namala Jeevikin. എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ സ്ട്രക്കായി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിവോടുകൂടി പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഭയപ്പെടാതെ ജീവിക്കാനായിട്ട് സാധിക്കും. ഓരോ നിമിഷവും മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. അടുത്തതായി മഴവില്ലു ചിത്രത്തിന് വേണ്ടി യേശുദാസ് ചിത്ര പാടിയത്.

നമ്മളൊക്കെ കരുതുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും ചില വ്യക്തികളും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളും ആണ് എന്നാണ്. എന്നാൽ അതിലും അപ്പുറം നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആക്കുന്നത് നമ്മളുടെ തോട്ട്സ് ആണ്, നമ്മളുടെ ചിന്തകൾ. നമ്മളുടെ ചിന്തകൾ നമുക്ക് എതിരായി തിരിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ താഴുന്നതും പരാജയങ്ങളിലേക്ക് പോകുന്നതും. നമ്മളുടെ മൈൻഡിനെ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ തോട്ട്സ് ആയിട്ട് നമുക്ക് തന്നെ തിരിച്ചെത്തുന്നത്. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഓൺ തോട്ട്സ്. നമ്മളുടെ ചിന്തകൾ നമുക്ക് എതിരായി തിരിയുമ്പോൾ അവിടെ നമ്മളുടെ പരാജയങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ടൈമിൽ നമുക്കൊരു അടിപൊളി സോങ് കേൾക്കാം. അവതാരം ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, റിമി ടോമി പാടിയത്.

നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറ്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യം, കൻ യു ഹാൻഡിൽ ദ സിറ്റുവേഷൻ എന്നുള്ളതാണ്. ആ ക്വസ്റ്റിന്റെ പകരം കൻ യു മാനേജ് യുവർ മൈൻഡ് എന്നുള്ളതായിരിക്കണം കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ തോട്ട്സും നമ്മളെ പോയിസൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസിനെ ബാധിക്കുന്നു എങ്കിൽ കാൻ യു ഹാൻഡിൽ ദ സിറ്റുവേഷന്റെ പകരം മാനേജ് യുവർ മൈൻഡ്. കാരണം ചില സിറ്റുവേഷൻസ് നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ്. പക്ഷേ നമ്മളുടെ തോട്ട്സും നമ്മളുടെ ഇമോഷൻസും മാനേജ് ചെയ്യേണ്ടതും അതിനെ ഭംഗിയായിട്ട് വെക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളുടെ തോട്ട്സ് നമുക്ക് എതിരായി തിരിയാതെ വരുമ്പോ നമുക്ക് ആ സിറ്റുവേഷനെ കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കിക്കാണാനും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവാനും സാധിക്കും. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലോട്ട് പോയിട്ട് വന്നാലോ? ഒരു അഭിഷേകിന്റെ കേസ് ഡയറി ചിത്രത്തിന് വേണ്ടി KJ യേശുദാസ്.

എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു വിഷമഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഒന്ന് മാത്രം. One bad chapter doesn't mean your story is over. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചാപ്റ്റർ മാത്രമാണ്. ഇതിനപ്പുറം നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന പല ചാപ്റ്റേഴ്സും ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ജീവിതത്തിൽ ഒളിച്ചു കൂടാൻ ആവാത്ത ചില അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ നേരിട്ടേ മതിയാകൂ. നമ്മൾ ഏതൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ആയിരിക്കുമ്പോൾ, നിരാശകൾ ഏർപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. ഇനിയും നല്ല പുതിയ ജീവിതം വരാനുണ്ട്. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ചിത്രത്തിന് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ആയ സോങ് ആണ് കെ ജെ യേശുദാസ് സുജാത മോഹൻ പാടിയത്.

നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആക്രോശിക്കുകയാണ്. എന്താണ് ശരിയായ സ്വാതന്ത്ര്യം? അത് ജാതി, മതം, വർഗം, ഭാഷ തുടങ്ങിയ മതിൽകെട്ടുകൾക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവാണ്. ഇനി നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് നോക്കാം, യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന

ആശംസകൾ. ഈ സന്തോഷത്തോടു കൂടെ വിട പറയാം എന്നുള്ളതാണ് ഇതുവരെ നിങ്ങളോട് ബൃന്ദാജി. ഇനി അടുത്ത സാറ്റർഡേ കണ്ടുമുട്ടാം. നിർമ്മാതാവ് എസ് നവരത്ന. നന്ദി, നമസ്കാരം.